0: അപവിശ്വാസകരണ ബിരഹസ്യപ്രകാശകരം.
1: സ്വാമി ഉപവാസ്യകുതുസേക സ്വാമി ഉപവാസ്യതാനുഭൂസേക സ്വാമിനി ഉപവാസേ നവത വടിനസേക.
0: എഹിൻ പ്യാനനി ഉന്നാൻസിഗെ മരണയാത് ഉത്താനയാത് സീപത് കർമ്മിൻ ജീവനദായക ഭൂപ്യാത് ഗലവീമദായക കുശലാനാത് അപ്പി ഒബട പുദ കരമ ഒബഹമേ സിറ്റിമിൻ ഒബട സേവേ കറാന്നട്ട് അപസുദുസാൻ വശ്യൻ സൽക്കീമകേന അപ്പി ഒബട തുതി പുദമു. ക്രിസ്തുൻ മഹാൻസിഗെ ശ്രീ സർറേതാത് ശ്രീ രുധിരേതാത് സഹഭാഗിവൻ അപസമ ശുദ്ധാത്മനൻ വിശിനിക് സത്കരണു ലബന ലെസ് അപ്പി അവനത്വ ആയ്ത സിറ്റിമു. സ്വാമിനി മുല്ലുവേ പെതൃ പവത്ന ഒബഗേ ശുദ്ധ ഉസഭാവ സീകല മാനവ ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ് മെൽക്കം രഞ്ജിത് നമതി അപ്പ അഗരാദ് ഗുരുതുമന്ദ് സകല പൂജക പിരിശുദ്ധ സമഗേം സ്വഭാവദയാഗുണേൻ പെരുപുൺവാനട്ട് സലസ്വനു മാനവ ഉത്താനി ബലാപുരത്ത് ഏറ്റവും മീകിയ അപ്പകേ സഹോദര സഹോദരിയാന്ത് ഒബഗേ ദയനുക്കം പാവകരെ വിശ്വാസി തപമിനശ്വാൻ കുത്സ്യാലന്ത് സീകര ഒബഗേ ശ്രീവത മണ്ഡലെ ആലോക്യ വെത്തടോൻ ഖന്ദവാഗത് മാനവ അപ്പസ്യാലന്ത് ദയനുക്കം പാകല മാനവ ഭാഗ്യവത് ദേമാതാവന് കന്നിമറിയാവന്ത് ഭാഗ്യവത് അപ്പോസ്തുൽ വരുന്ത് എക്കെ കാലയൻഹി ഒബഗേ കമത്തേറ്റു കലശീല ശുദ്ധവന്തയിന്ത് സമഗ അപിതു സദാ ജീവനേറ്റ് സഹഭാഗി വീമട്ട് സുദുസാൻ കല മാനവ തവത ഉൻഹാ സമഗ ഒബട പ്രശാന്ത് സാക്കിരിമട്ടത് ഒബഗേ മഹിമയ വർണ്ണാ കിരീമട്ടത് ഒബഗേ പുത്രു ജേസുസ് ക്രിസ്തുൻ മഹാൻസി മകിൻ അപ്പട്ട് വരം ദുണു മേനവ ഉൻവഹാൻസി മകിന്ദ ഉൻവാൻസേ സമഗത ഉൻവാൻസേ കരേദ സിയലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മേനഹാ സമഗെക്വഡ്വാസന്നാ ഉപവഹാൻസേട്ട് സകല ഗൗരവയാത് മഹിമ